ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെല്ല് അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷമ്യറിയും ഇവിടെ പ്രസന്റ് ആണ് കേട്ടോ. ഉത്രാടം എത്തിയാൽ പിന്നെ മലയാളികളുടെ മനസ്സിൽ ആകെ ഒരു ഓട്ടമാണ്. ഓണം എത്തിപ്പോയേ, വീട്ടിലേക്കുള്ള അവസാന നിമിഷ ഷോപ്പിംഗ്, പൂക്കളം ഒരുക്കാനുള്ള തിരക്ക്, സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങൽ, അങ്ങനെ ഓണത്തിന്റെ എല്ലാ തിരക്കുകളും ഉത്രാടപ്പാച്ചിലായി മാറും. പക്ഷെ ഈ തിരക്കിനിടയിലും ഒരു പ്രത്യേക സന്തോഷമുണ്ട്. നാളെ തിരുവോണമാണ്. കുടുംബം ഒത്തുചേരും, പൂക്കളം കൂടുതൽ മനോഹരമാകും, അടുക്കളയിൽ സദ്യയുടെ മണം നിറയും, എല്ലാം കൂടി ഒരു ആഘോഷമാകും. അതുകൊണ്ട് ഇന്നത്തെ ഉത്രാടം വെറും ഒരു പ്രിപ്പറേഷൻ ഡേ അല്ല, തിരുവോണത്തെ വരവേൽക്കാനുള്ള സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ്. അപ്പോൾ ഈ സന്തോഷം കുറച്ചുകൂടി കൂട്ടാൻ പാട്ടുവിശേഷങ്ങളുമായി നമ്മൾ റെഡിയാണ് കേട്ടോ. യെസ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറും സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറൌളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഉത്രാടമായാൽ വീട്ടിലെ ഷോപ്പിംഗ് ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഓണം വന്നെത്തിയെന്ന്. പച്ചക്കറി വാങ്ങണം, സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങണം, പൂക്കളം ഒരുക്കണം, പുതിയ വസ്ത്രങ്ങൾ എല്ലാം റെഡിയാണോ എന്ന് നോക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കണം, നാളെ ഓണമാണ് കേട്ടോ. പക്ഷേ ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. ഓണം ആഘോഷിക്കുന്നത് സാധനങ്ങൾ വാങ്ങിയത് കൊണ്ട് മാത്രം പൂർത്തിയാകുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ച് സമയം സംസാരിക്കാം, ഒരുമിച്ച് ചിരിക്കാം, പഴയ ഓണ ഓർമ്മകൾ പങ്കുവെക്കാം. കാരണം ഓണത്തിന്റെ യഥാർത്ഥ സന്തോഷം ഒരുമിച്ചിരിക്കുമ്പോഴാണ്. അപ്പോൾ ഉത്രാടത്തിലെ ഈ തിരക്കിലും മനസ്സ് നിറയെ സന്തോഷം സൂക്ഷിക്കാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ഹായ്, ഞാൻ ഐശ്വര്യ നന്ദലത്ത്, ഡയറക്ടർ ഓഫ് ഗോപു നന്ദല ജി മാർട്ട് ആണ്. ഓക്കെ, അവിടുന്ന് പർച്ചേസ് ചെയ്തിരുന്നില്ലേ ഈ അടുത്ത്? ഓ, ഞാനതൊരു സർപ്രൈസ് കോൾ ആയിട്ട് വിളിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ എന്റെ ടീമിൽ നിന്ന് വിളിച്ചിരുന്നു അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. എന്താ വാങ്ങിയിരുന്നത്? അടിപൊളി. അപ്പൊ ഓണത്തിന് ഡബിൾ ധമാക്കിയാണ് ഇപ്രാവശ്യം അല്ലേ? അപ്പൊ ഞാൻ പേഴ്സണലി വിളിച്ച് നിങ്ങളൊന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം തോന്നി. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അപ്പൊ ഇനിയും നന്ദല ജി മാർട്ടിൽ ഷോപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.
2: കൊപ്പു നന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. My Radio 90 FM.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. പുലികളി പ്രധാനമായും കേരളത്തിലെ ഏത് ജില്ലയിലാണ് പ്രശസ്തം? ഐ റിപ്പീറ്റ്, പുലികളി പ്രധാനമായും കേരളത്തിലെ ഏത് ജില്ലയിലാണ് പ്രശസ്തം എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. എന്താണ് മിറ? വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആയിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്? യെസ്, എന്തായാലും ഓണമൊക്കെ അല്ലേ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്തായാലും ഉത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ മൊബൈൽ എടുത്തിട്ട് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഉത്തരങ്ങൾ. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചയും മീറ.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർച്ചി മിറ ഉള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇന്ന് ഉത്രാടമാണ്. സോ എൻ്റെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിന് ഞാനൊരു ഗിഫ്റ്റായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഉത്രാടത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഒരു നല്ല വായനയ്ക്കും നല്ലൊരു കഥയ്ക്കും വേണ്ടി കുറച്ച് സമയം നമുക്ക് മാറ്റിയേക്കാം അല്ലേ. മലയാളി വായനക്കാരുടെ മനസ്സിലേക്ക് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജൻ ഇന്ന് നമ്മുടെ ഉത്രാട സ്പെഷ്യൽ വിശേഷങ്ങളിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരു കഥ ജനിക്കുന്നത് എങ്ങനെയാണ്, കഥാപാത്രങ്ങൾ എങ്ങനെയാണ് മനസ്സിൽ രൂപപ്പെടുന്നത്, എഴുത്തിന്റെ ലോകത്തേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു, പിന്നെ ഉത്രാടവും ഓണവും, അഖിൽ സാറിന് നൽകുന്ന ഓർമ്മകളും സന്തോഷങ്ങളും എന്തൊക്കെ, അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. സിനിമയും സാഹിത്യവും ഓർമ്മകളും ഓണവിശേഷങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് കുറച്ചു നേരം അദ്ദേഹത്തോടൊപ്പം സംസാരിക്കാം. അപ്പോൾ ഉത്രാടത്തിന്റെ ഈ സന്തോഷ നേരത്ത് അഖിൽ പി ധർമ്മജൻ, യെസ് അഖിൽ സാർ നമ്മളോടൊപ്പം ഉണ്ട്. ഒരുപാട് വിശേഷങ്ങൾ, റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞ പുസ്തകം മാത്രമല്ല അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് അടർന്നു വീണത്, ഒരുപാട് നല്ല നല്ല കൃതികൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഒരുപാട് ആസ്വാദനം തരാൻ ഭാഗത്തിനുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി.

0: காஃபி ரெடி.
1: ஐயோ, இதெந்தா? ഞാനല്ലേ ഇതൊക്കെ ചെയ്തുതരാന്ന് പറഞ്ഞത്?
0: പറഞ്ഞത് നീ തന്നെ, പക്ഷെ ചെയ്തത് ഞാനാ. കുടിക്കേ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലെ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: ഹലോ, ആൻവി ആണോ? ഐശ്വര്യാണ്, നന്ദലത് ജി മാർട്ടിന്ന്. ഈ അടുത്ത് പെർച്ചേസ് ചെയ്തിരുന്നല്ലോ അല്ലെ നന്ദലത് ജി മാർട്ടിന്ന്. സാറിനെ തേടി ലാക്പതി ഓഫർ 1 lakh rupees പ്രൈസ് ക്യാഷ് പ്രൈസ് ആയി കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്.
5: ഭയങ്കര സംഭവമായി, ഞങ്ങൾ ലക്ഷക്ക് കിട്ടാന്ന് പറഞ്ഞാൽ നമ്മള് പലരും പറയുന്നത് കേട്ടിട്ടുള്ളൂ. ഞങ്ങള് കുറെ സ്ഥലത്ത്
4: ഓ താങ്ക് യു സോ മച്ച് സർ, ഹാപ്പി
3: ഓണം. കേരളത്തിൽ എല്ലായിടത്തും My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, ഈ ഉത്രാട നാളിൽ നമ്മളോടൊപ്പം അഖിൽ സാറാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ സാറിനുള്ള ഫസ്റ്റ് ക്വസ്റ്റിനിലോട്ട് കടക്കാം സർ. ഉത്രാടം എന്ന് കേൾക്കുമ്പോൾ ഷോപ്പിംഗ്, സദ്യ, ഓണത്തിരക്ക്, സോ അഖിൽ സാറിന്റെ ഉത്രാടം എങ്ങനെയാണ്? റൈറ്റർ മോഡാണോ ആഘോഷ മോഡാണോ?
1: ഉത്രാടം എന്ന് കേൾക്കുമ്പോൾ ഉത്രാടം എന്ന് മാത്രമല്ല, ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത സമീപ ദിവസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയുടെ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറയുന്നത് വള്ളംകളി സമയമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഓണം വരെയുള്ള സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ആലപ്പുഴക്കാർക്ക് എപ്പോഴും ആഘോഷമാണ്. ഇപ്പൊ ടൗണിലേക്ക് ഒന്ന് ചുമ്മാ അങ്ങ് പോയി കഴിഞ്ഞാൽ പോലും ഭയങ്കര തിരക്ക്. നമ്മളും ആ തിരക്കിലേക്ക് അങ്ങ് കൂടി ചേരുക, പങ്കാളിയാവുക എന്നുള്ളതാണ്. പിന്നെ അതിനൊപ്പം തന്നെ നാട്ടിലാണെങ്കിലും ക്ലബുകളിൽ ആഘോഷം ഉണ്ടാവും. പിന്നെ കൂട്ടുകാരൊക്കെ പുറത്ത് ജോലിക്ക് പോയവരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയമാണ്. അങ്ങനെ എല്ലാം കൂടെ കൂടി ചേർന്ന ഒരു ആഘോഷമയമാണ്. ഒരു റൈറ്റർ മോഡ് മാറ്റി വെച്ചിട്ട് ഒരു സെലിബ്രേഷൻ മോഡിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഓണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്രാടം, ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്നത്.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM, 90 FM. Keterinya, kootukundam.

0: വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. കൂടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള റൈറ്റർ അഖിൽ സാറാണ്. സോ സാർ, റാം കെയർ ഓഫ് ആനന്ദി വായിച്ചവർക്കറിയാം ക്യാരക്ടേഴ്സിന് ഇത്രയും റിലേറ്റബിൾ ആക്കാൻ അഖിൽ സാർ എന്തെങ്കിലും പ്രത്യേക റൈറ്റേഴ്സ് റെസിപ്പി ഫോളോ ചെയ്യുന്നുണ്ടോ?
1: റാം കെയർ ഓഫ് ആനന്ദിക്കകത്ത് അങ്ങനെ പ്രത്യേകം ഒരു റെസിപ്പി ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ വന്നുപോയിട്ടുള്ള ചില മനുഷ്യരുടെ ക്വാളിറ്റികളും, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയിട്ടുള്ള ആൾക്കാരുടെ ക്വാളിറ്റിയും, അങ്ങനെ എല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു എന്താ പറയാ, എല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്യൂഷനാണ് റാം കെയർ ഓഫ് ആനന്ദി. എനിക്കതാണ് ഇഷ്ടം. കുറച്ചുകൂടെ നമുക്ക് ചുറ്റും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇവരെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഇവരോട് സംസാരിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരു മനുഷ്യരെയാണ് ഞാൻ എപ്പോഴും എന്റെ നോവലിൽ ഉൾപ്പെടുത്താനായിട്ട് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് രണ്ട് നോവലുകളിൽ പിന്നെ കുറച്ച് ഫിക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ക്യാരക്ടേഴ്സിനല്ല, ഒരു സിറ്റുവേഷനൊക്കെയാണ് ഡെപ്ത് കൊടുത്തത്. പക്ഷെ ഇപ്പൊ എഴുതുമ്പോ ഞാൻ കുറച്ചുകൂടി ക്യാരക്ടേഴ്സിലാണ് ശ്രദ്ധിക്കുന്നത്.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം വിത്ത് അസ് അഖിൽ സാർ. സോ സാർ, ഒരു കഥ എഴുതുമ്പോൾ ആദ്യം വരുന്നത് ക്യാരക്ടറാണോ സംഭവമാണോ അതോ ഇതിൽ നിന്ന് ഒരു നോവൽ ഉണ്ടാക്കാം എന്നൊരു വലിയ തോട്ടാണോ?
1: ഒരു കഥ എഴുതുന്ന സമയത്ത് ആദ്യമേ ചിലപ്പോൾ ക്യാരക്ടർ വന്നേക്കാം. അതിപ്പോ ഇങ്ങനെ ഒരു ഡിപ്പെൻഡ് ചെയ്ത് അനുസരിച്ചിരിക്കും. ഇപ്പൊ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം നമുക്ക് ഇങ്ങനെ എവിടെ നിന്നെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ കഥ ബിൽഡ് ചെയ്ത് പോകും. പിന്നെ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ആയിരിക്കും കിട്ടുന്നത്, ഇങ്ങനെ ഒരു വലിയൊരു ഇൻസിഡന്റ് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെന്ന് അറിയുമ്പോഴേക്കും നമ്മൾ ആ ഒരു ഇൻസിഡന്റിൽ ആരൊക്കെ ആയിരിക്കും ഉൾപ്പെടുക, ഇപ്പൊ ഒരു ഗ്രാമത്തിൽ നടന്നിട്ടുള്ളതാണെങ്കിൽ ഗ്രാമത്തിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ചുറ്റിപ്പറ്റിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ ബിൽഡ് ചെയ്യും. അങ്ങനെയുള്ളതാണ് ഒരു കഥ എഴുതുന്ന സമയത്ത് വരാറുള്ളത്. ഒരിക്കലും ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് മാത്രം ബിൽഡ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ക്യാരക്ടർ ബിൽഡ് ചെയ്ത് പോവുകയോ അങ്ങനെ നമുക്കൊരിക്കലും ഒരു ഒരു പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൂടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള റൈറ്റർ അഖിൽ സാറാണ് കേട്ടോ. സാർ, റാം കെയർ ഓഫ് ആനന്ദി ഇത്രയധികം വായനക്കാരുടെ ഹൃദയത്തിൽ ഇടം നേടിയപ്പോൾ ഒരു റൈറ്റർ എന്ന നിലയിൽ ഏറ്റവും സന്തോഷം നൽകിയ ഒരു റിയാക്ഷൻ ഏതാണ്?
1: റാം കെയർ ഓഫ് ആനന്ദി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല സന്തോഷങ്ങൾ കൂടിച്ചേർന്ന ഒരു വലിയ സന്തോഷമാണ്. റാം കെയർ ഓഫ് ആനന്ദി എനിക്ക് തന്നിട്ടുള്ള ഒരു സന്തോഷം, ഒറ്റ സന്തോഷമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, പല സന്തോഷങ്ങളാണ്. ഇപ്പൊ പുസ്തകശാലകളിലേക്ക് ആൾക്കാർ പോയി ബുക്ക് വായിക്കുക, വാങ്ങുക, അല്ലെങ്കിൽ എന്താ പുസ്തക ചർച്ചകൾ നടത്തുക, കൂട്ടുകാർക്ക് ഗിഫ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ വർഷങ്ങളായിട്ട് നിന്നുപോയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, വല്ലപ്പോഴും നടക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പം ഒരുപാട് ആൾക്കാർ ബുക്ക് വായിക്കുന്നുണ്ട്, അതിൻ്റെ റിവ്യൂസ് എനിക്കാണെങ്കിൽ പോലും അതിങ്ങനെ അവസാനിക്കുന്നില്ല, ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് വരാതെ ഇങ്ങനെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് വായനയും. അവർ വായിക്കുന്ന ആൾക്കാർ പുതിയ പുസ്തകങ്ങളിലേക്ക് പോകുന്നു. അപ്പം അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് ഘടകങ്ങൾ കൂടിച്ചേർന്ന ഒരു വലിയ സന്തോഷമാണ് റാം കെയർ ഓഫ് ആനന്ദി. ഒരു റൈറ്റർ എന്ന നിലയിൽ റാം കെയർ ഓഫ് ആനന്ദി കൊണ്ടുതന്നിട്ടുള്ള ഈ സന്തോഷങ്ങളെല്ലാം കൂടെ ഞാൻ എപ്പോഴും ചേർത്ത് വയ്ക്കുന്നു, അത് മുന്നോട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ യാത്ര.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. വിതമായി റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: Once again, a very warm welcome back, my dear and dearest beautiful listeners. ഇത് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബെല്ലടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെ നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള അഖിൽ സാറുണ്ട് കേട്ടോ. അപ്പോ സാർ, എഴുത്തുകാരൻ എന്ന നിലയിൽ അഖിൽ സാറിന് ഇൻസ്പിറേഷൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? വായനയിൽ നിന്നാണോ, യാത്രകളിൽ നിന്നാണോ, അതോ ചുറ്റുമുള്ള മനുഷ്യരെ ഒബ്സർവ് ചെയ്യുന്നതിൽ നിന്നാണോ?
1: ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നത് യാത്രകളിൽ നിന്നിട്ടാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട്, പുതിയ സ്ഥലങ്ങൾ കാണുന്നുണ്ട്, പുതിയ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പുതിയ സിറ്റുവേഷൻസ്. ഇപ്പോൾ ഞാനൊന്നും പ്രീ പ്ലാൻ ചെയ്തു പോകുന്ന ഒരാളല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ സ്ഥലങ്ങൾ ചെന്ന് പെടുക. ചിലപ്പോൾ എന്തെങ്കിലും അമളി ഉണ്ടാകും, വള്ളി പിടിക്കും, അങ്ങനെ മുന്നോട്ട് അങ്ങനെ പോകും, അത് സോൾവ് ചെയ്ത് പോകും. അങ്ങനെ കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസ് പുതിയ മനുഷ്യരുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നു. അവരോട് ഞാൻ റൈറ്ററാണെന്നും പറഞ്ഞായിരിക്കില്ല പരിചയപ്പെടുന്നത്, ഞാൻ സാധാ ഒരാൾ ആണ്. അപ്പം കാരണം എന്ന് പറയുമ്പോൾ റൈറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പം ആൾക്കാരെ കൂടുതലായിട്ട് ഓപ്പണായിട്ട് സംസാരിച്ചെന്ന് വരത്തില്ല. എപ്പോഴും എല്ലാവരും ആ ഒരു കണ്ണുകൊണ്ടല്ല കാണുന്നത്, ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സഹയാത്രികനോ യാത്രികയായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ കിട്ടുന്ന എക്സ്പീരിയൻസുകളും പുതിയ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളെല്ലാം കൂടെ ബേസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അത് ബേസ് ഇതാണ്. അതിനുശേഷം അത് റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ചില നല്ല കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കും, ചില നല്ല എക്സ്പീരിയൻസ് എടുക്കും. അങ്ങനെയാണ് ഒരു ഈ ഒരു കാര്യം ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത് എനിക്ക് റൈറ്റിംഗിൽ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: യെസ്, നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ എമ്മിറയാണ്. അഖിൽ സാറിൻ്റെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കാനായിട്ട് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ സർ, ഉത്രാടത്തിൻ്റെ തിരക്കിനിടയിൽ നമ്മുടെ ലിസ്ണേഴ്സിനായിട്ട് ഒരു ചെറിയ മെസ്സേജ്. ഈ ഓണത്തിന് ഒരു നല്ല കഥ പോലെ മനോഹരമായിട്ടുള്ള എന്തോ ഓർമ്മയാണ് എല്ലാവരും സ്വന്തമാക്കേണ്ടത്?
1: ഈ ഉത്രാട ദിനത്തിൽ എനിക്കൊരു സ്പെഷ്യൽ മെസ്സേജ് ഒന്നും അങ്ങനെ പറയാനില്ല. പക്ഷേ ഒരു ഒരു അഭിപ്രായം പങ്കുവെക്കാനായിട്ടാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു മൊമെൻറ്റേ ഉള്ളൂ. നമ്മൾ ആരോഗ്യമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ആഘോഷത്തിൽ നിന്നും മാറി നിൽക്കരുത്. അതങ്ങ് എൻജോയ് ചെയ്യുക. പിന്നെ കുറേ കഴിഞ്ഞിട്ട് നമുക്കത് എൻജോയ് ചെയ്യാമായിരുന്നു എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോകും. നമ്മൾ ഒന്നിച്ച് കൂട്ടുകാരോ ബന്ധുക്കാരോ വീട്ടുകാരോ ഒക്കെ ആയിട്ടിരിക്കുന്ന സമയം എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനെ കുറച്ച് മെമ്മറീസ് ഉണ്ടാക്കുക. ഫ്യൂച്ചറിൽ നമുക്ക് അതൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം നമ്മൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമുക്കറിയില്ലല്ലോ എന്താണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന്. അപ്പം ഈ ഓണമാണെങ്കിലും എന്താണെങ്കിലും എന്താഘോഷമാണെങ്കിലും അങ്ങ് പങ്കുചേരുക. മാറി നിൽക്കേണ്ട ആൾക്കാരല്ല നമ്മൾ. നമ്മൾ ഉള്ള മൊമെൻറ്റിൽ ലിവ് ഇൻ പ്രസൻറ്റ്, എൻജോയ് ചെയ്യുക, തകർക്കുക. അതാണ് എനിക്ക് പറയാനുള്ളൊരു മെസ്സേജ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇപ്പം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. എല്ലാവരും അടിച്ചു പൊളിച്ച് തകർത്ത് കളർഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ടേക്ക് കെയർ.
0: താങ്ക് യു സോ മച്ച് സാർ. സാർ ഭയങ്കര തിരക്കിലായിരുന്നു. സോ ആ തിരക്കിൻ്റെ ഇടയിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയതിന് ഒരുപാട് സന്തോഷം. സാറിൻ്റെ എല്ലാ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല നല്ല ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുകയാണ്. സോ സാറിനും സാറിൻ്റെ കുടുംബത്തിനൊക്കെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് എന്തായാലും കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് കേട്ടോ. സോ അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ചോദ്യം ദാ പിടിച്ചോളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്, പുലികളി പ്രധാനമായും കേരളത്തിലെ ഏത് ജില്ലയിലാണ് പ്രശസ്തം? ഐ റിപ്പീറ്റ്, പുലികളി പ്രധാനമായും കേരളത്തിലെ ഏത് ജില്ലയിലാണ് പ്രശസ്തം എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമീറ.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ എമ്മിറയാണ് കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് മോർണിംഗ് ബെല്ലടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. എന്തായാലും നാളെ തിരുവോണമാണ്. സോ എല്ലാവരും അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം ആഘോഷിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ ഈ ഉത്രാട നാളിൽ നിങ്ങൾക്കായിട്ട് നൽകിയ ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അങ്ങനെ ഉത്രാടത്തിന്റെ തിരക്കുകളും സന്തോഷങ്ങളും ഒക്കെ പതിയെ തിരുവോണത്തിലേക്ക് എത്തുകയാണ്. ഇനി പൂക്കളം പൂർത്തിയാക്കാം, സദ്യക്കുള്ള ഒരുക്കങ്ങൾ നോക്കാം, പുതിയ വസ്ത്രങ്ങൾ എടുത്തു വെക്കാം. പക്ഷെ അതിനൊപ്പം നമ്മുടെ മനസ്സും ഒന്ന് റെഡിയാക്കാം. നാളെ ഓണസദ്യ കഴിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ രുചി മാത്രമല്ല നമ്മുടെ കൂടെയുള്ള ആളുകളുടെ സ്നേഹവും ആസ്വദിക്കണം. ദൂരെയുള്ള പ്രിയപ്പെട്ടവരെ ഒന്ന് വിളിക്കാം, ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിയാത്തവർക്കായി ഒരു മെസ്സേജ് അയക്കാം. കാരണം ഓണം എന്നത് ഒരു ആഘോഷം മാത്രമല്ല, നമ്മളെ വീണ്ടും ബന്ധിപ്പിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ ഉത്രാടം. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് സന്തോഷവും നാളേക്കായി ഒരുപാട് നല്ല ഓർമ്മകളും കൊണ്ടുവരട്ടെ. യെസ്, ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ പറ്റാറുമല്ല. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷെമ്മിറ ആൻഡ് മോർണിംഗ് ബെല്ലിൽ നിന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ടാറ്റ പറയുന്നു. തിരുവോണ
1: വിശേഷങ്ങളുമായിട്ട്
2: ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം.
3: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാറുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപു നദലത് ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
2: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
5: അതെങ്ങനെ?
2: ഗോപു നദലത് ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 ലാഖ് ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാറുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപു നദലത് ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ഹലോ
1: ഹലോ, ഹായ് ജയശ്രീ.
0: ഹായ്,
1: ഞാൻ ഐശ്വര്യയാണ് നന്ദല ജി മാറ്റുന്ന. കൺഗ്രാറ്റുലേഷൻസ്, ലക്പതി ഓഫറിൽ ജയശ്രീ വിൻ ചെയ്തു 1 lakh.
0: താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ഒരു ഇൻഡക്ഷൻ കുക്കർ ആണ് വാങ്ങിയത്. ഒട്ടും ആക്ച്വലി എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ഇത് കിട്ടും.
1: സാധാരണ എല്ലാവരും വലിയ സാധനങ്ങൾ വാങ്ങിയാലാണ് കിട്ടുക എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ചെറിയൊരു സംഭവത്തിൽ നിന്ന് വലിയൊരു സംഭവം കിട്ടിയിരിക്കുകയാണ്. ഹാപ്പി ആയിരുന്നു.
0: വളരെ ഹാപ്പി. നല്ല ടീം വർക്കുമാണ്, നന്നായിട്ട് ഗൈഡ് ചെയ്യുന്ന സ്റ്റാഫുകളാണ്.
1: വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഹാപ്പി
0: ഓണം.
2: കേരളത്തിൽ എല്ലായിടത്തും My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവ്രി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുനന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
2: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവ്രി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദിലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
5: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 14 54 8 9 2 1 5 2 7 3 7 2.
2: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
3: അതെങ്ങനെ?
2: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
6: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളുണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളിലൂടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: Prime Academy for General Education.
5: My Radio 90 FM. Ketaranje kootukoda.

ஆச்சப்பெண்ணு ஆச்சப்பெண்ணு ஆச்சப்பெண்ணு.

എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ. My

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 14 54 8921 527 372.
2: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
3: അതെങ്ങനെ?
2: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
6: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
2: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം.
3: ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപു നന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: ഹലോ.
6: ഹലോ,
5: ഹായ് അരുൺ.
6: ഹായ്,
5: നന്ദല ജി മാർട്ടിന്ന് ഐശ്വര്യയാണ് വിളിക്കുന്നത്.
6: ഓക്കെ.
5: ലാക്പതി ഓഫറിൽ വിന്നർ ആയിരുന്നത് അറിഞ്ഞായിരുന്നോ?
6: അറിഞ്ഞായിരുന്നു.
5: ഓ, കൺഗ്രാറ്റുലേഷൻസ്.
6: താങ്ക് യു.
5: എന്തായിരുന്നു വാങ്ങിയിരുന്നത്?
6: ഞാന് അയൺബോക്സ് വാങ്ങിയിരുന്നു.
5: ഓ, അടിപൊളി. അയൺബോക്സ് വാങ്ങിയിട്ട് നിങ്ങളെ തേടി എത്തിരിക്കുകയാണ് ലാക്പതി ഓഫർ. ഓക്കെ, ഏത് ബ്രാഞ്ചിൽ നിന്നാണ് നമ്മുടെ ഷോറൂം? ഏതായിരുന്നു?
6: അപ്പൊ
5: ഈ ഓണം എന്താ പറയാ, ഡബിൾ ധമാക്കയാണ്.
6: അതായത്
5: തുടർന്ന് നന്ദല ജി മാർട്ടിന്റെ ഷോറൂംസ് ഇനിയും പെർച്ചേസ് ചെയ്യാൻ. അപ്പൊ താങ്ക് യു സോ മച്ച് അരുൺ,
6: ഒരുപാട്
5: സന്തോഷം.
4: കേരളത്തിൽ എല്ലായിടത്തും My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9646 34 1454 8921 527 372.
2: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
3: അതെങ്ങനെ?
2: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
6: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഇന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ദിവസമല്ലേ, കാരണം ഈ ഓണം വരുന്നതിന് മുൻപുള്ള ആ ഒരു ദിവസം വീടുകളിൽ തിരക്കേറിയ ദിവസമായിരിക്കുള്ളൂ. പക്ഷെ കൂടെ കൂട്ടായിട്ട് ഞാനും നിങ്ങളോടൊപ്പം കൃത്യ സമയത്ത് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് എറിച്ചേ ധീരാജ് ചാനകിയാണ്. ഏതൊക്കെയാണ് പരിപാടി? എല്ലാവരും ഒരു ഒട്ടപ്പാച്ചല്ലാടോ. ഈ ഓണക്കൊടിയുടെ മണം നിറയുന്ന ഒരു ദിവസമല്ലേ, അത്തപ്പൂക്കളിൽ അവസാന പൂക്കൾ തേടി ഓടുന്ന ദിവസം, അടുക്കളയിൽ നിന്ന് വരുന്ന സദ്യയുടെ മണം കേട്ട് വിശപ്പ് കൂടുന്ന ഒരു ദിവസമാണല്ലേ, അത്രയും പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഉത്രാടം. ഇനിയിപ്പോ നാളെ തിരുവോണം എന്നറിയുമ്പോൾ തന്നെ മനസ്സിലൊരു പ്രത്യേക സന്തോഷം വരില്ലേ? പക്ഷെ സത്യത്തിൽ ഓണത്തിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ തോന്നുന്നത് ഇന്നാണല്ലേ. ഇതും കൂടി വാങ്ങാനുണ്ട്, അതും കൂടി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് രാവിലെ മുതലേ ഓട്ടം തന്നെയായിരിക്കും പലരും. ഈ ഷോപ്പിങ്ങിന് പോയവർ തിരക്കിലായിരിക്കുള്ളൂ, വീട്ടിലുള്ളവർ ഒരുക്കങ്ങളുടെ തിരക്കിലായിരിക്കുള്ളൂ, യാത്ര ചെയ്യുന്നവരോ നാട്ടിലേക്കുള്ള യാത്രയിൽ. ഇതിൽ ചിലർ റിലാക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. എന്തായാലും എല്ലാവർക്കും കൂട്ടായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഒരുപാട് സമ്മാനങ്ങളാണ് നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത്. അതെന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. എല്ലാം ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇത് നഷ്ടപ്പെടില്ലേ? ഏത്? അത് തന്നെ. സോ എന്തായാലും നമ്മുടെ ഈ ഒരു ആഘോഷം പൊടി പൂരമാകാനായിട്ട് ബ്യൂട്ടിഫുൾ എല്ലാ പാടുകൾക്ക് ജയിഷവും നമുക്ക് കേട്ടുമുട്ടാം. ഒരുപാട് സമ്മാനങ്ങളും വാ ഈ ഒരുപാട് കഥകളൊക്കെ ആയി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ചാ

0: ഹേയ് ഹലോ, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ ഉത്രാടത്തിന്റെ ഈ സന്തോഷത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. സന്തോഷ സ്നേഹം, ഓർമ്മകള്, പിന്നെ സമ്മാനങ്ങള്. സമ്മാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ. വലിയ വിലയുള്ള എന്തെങ്കിലും ആയിരിക്കണം എന്നില്ല, നമ്മൾ ഓർത്തുകൊണ്ട് ഒരാൾ തരുന്ന ചെറിയൊരു സമ്മാനം പോലും മനസ്സിൽ വലിയൊരു സന്തോഷം ഉണ്ടാക്കും. ഈ ഉത്രാട ദിനത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപാട് സമ്മാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഷോയിൽ നമ്മളൊപ്പം ചേരുന്ന ഓരോരുത്തർക്കും ഒരു ചെറിയ സർപ്രൈസ് കാത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ സമ്മാനങ്ങളെക്കാൾ വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ ദിവസത്തിന്. ഓണത്തിന്റെ സന്തോഷത്തിനൊപ്പം നബിദിനത്തിന്റെ പുണ്യവും സ്നേഹവും നിറയുന്ന ഒരു സമയമാണല്ലേ. ഓണം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരുമിച്ച് ആഘോഷിക്കാനും പങ്കുവെക്കാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും ആണ്. നബിദിനം നമ്മളിലേക്ക് എത്തിക്കുന്നത് സ്നേഹത്തിന്റെയും കരുണയുടെയും സഹോദരത്തിന്റെയും സന്ദേശമാണല്ലേ. അതുകൊണ്ട് ആകാശങ്ങളുടെ പേരുകൾ വ്യത്യസ്തമായാലും സ്നേഹിക്കാനും പങ്കുവെക്കാനും സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർത്താനുമുള്ള മനസ്സ്, അതിലെ ഏറ്റവും വലിയ ആഘോഷം. അപ്പോൾ ഈ സന്തോഷം നമുക്ക് കുറച്ചുകൂടി പങ്കുവെക്കാം. നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സമ്മാനങ്ങളിലൂടെ, നല്ല പാട്ടുകളിലൂടെ, നിങ്ങളുടെ വിശേഷങ്ങളിലൂടെ, ഉത്രാടത്തിന്റെയും അതുപോലെ തന്നെ നബിദിനത്തിന്റെയും ഈ മനോഹരമായ സ്നേഹ സന്ദേശങ്ങൾക്കൊപ്പം നമ്മുടെ സ്പെഷ്യൽ ആഘോഷം തുടങ്ങുകയാണ്. ബ്യൂട്ടിഫുള്ള വാർഡുകൾക്ക് ശേഷം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
4: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
3: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
4: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
3: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
5: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്ര ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും.
2: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം.
3: ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപു നദല ജീബാ, കേരളത്തിൽ എല്ലായിടത്തും.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജി ശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ തേ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ആ ഒരു സമ്മാനത്തിനായിട്ടുള്ള ചോദ്യവുമായി ഞാൻ എത്തിയിട്ടുണ്ട്. എന്താണ് തല്ലേ നമ്മുടെ എസ് എസ് ചോദ്യത്തിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. ഒട്ടും സമയം കളയാതെ ആ ഒരു ചോദ്യം ഏതാണ് എന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ എസ് എസ് ചോദ്യം, പുലിക്കളി പ്രധാനമായും കേരളത്തിലെ ഏത് ജില്ലയിലാണ് പ്രശസ്തം? ഐ റിപ്പീറ്റ്, പുലിക്കളി പ്രധാനമായും കേരളത്തിലെ ഏത് ജില്ലയിലാണ് പ്രശസ്തം? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരാജ് ശനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലം ജിമാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലം ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ആണ്. യെസ്, നമ്മുടെ കൂടെ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാടെന്നല്ലേ, നമ്മുടെ നാടിന്റെ മണ്ണിന്റെ മണവും മലയാളത്തിന്റെ തനിമയും നാടൻ പാട്ടിന്റെ ഈണവും വരികളിൽ നിറച്ചൊരു പ്രിയപ്പെട്ട എഴുത്തുകാരൻ, കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. ഹലോ. അപ്പൊ ചന്ദ്രശേഖരൻ ചേട്ടാ, ഈ ഓണം എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു വരിയാണോ, ഒരു പാട്ടാണോ, അതോരോ ഓർമ്മയാണോ?
1: ശരിക്കും പറഞ്ഞാല് ഓണം എന്ന് കേൾക്കുമ്പോഴും നമ്മുടെ കുട്ടിക്കാലത്തെ ഓണനാളുകളിലേക്ക് പോകും. അത് നമ്മളിപ്പോഴും ഓമനിച്ച് നടക്കുന്ന ആളുകളാണ്. എന്തായാലും പഴയ ഓണമല്ല ഇന്നത്തെ ഓണം എന്നുള്ളത് നമുക്ക് തോന്നും. അത് നമ്മുടെ പ്രായത്തിന്റെ ആയിരിക്കും. കാരണം നമ്മളന്ന് അനുഭവിച്ച ഓണം പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഓണമായിരുന്നു. ശരിക്കും പ്രകൃതിയിലത്തെ വിഭവങ്ങളും ഒക്കെ തന്നെ നമ്മൾ വളരെ ആസ്വദിച്ച ഒരു കാലം. ആ പൂക്കളും, നമ്മുടെ നാട്ടിലെ പൂക്കളും, വേലിപ്പടർപ്പിലുള്ള പൊട്ടിച്ച പൂക്കളും, പിടിയിലും വിരിയുന്ന പൂക്കളൊക്കെയാണ് നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ആ ഒരു കാലം മാഞ്ഞുപോയി. ഓർമ്മയ്ക്ക് പേരാണ് ഓണം എന്നൊക്കെ പുതിയ കളികള്
0: ചേട്ടനോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ കേൾക്കാം ഒരുപടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടിയുള്ളത്.

0: இந்த நம்பர் ஒன் நம்பர் டூ எல்லாம் பாப்ப அவளையா. He is the only one. The mega one.
1: Hey, hello, welcome back to our show, Lunch Break. ാണ് യെസ്. അങ്ങനെ ദേ ചേട്ടനടുത്ത് അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓണപ്പാട്ടുകൾക്ക് നമ്മുടെ നാട്ടിന്റെ മണവും ഒരു പ്രത്യേക മണവും താളവും ഉണ്ട്. ഇന്നത്തെ തലമുറയ്ക്കായിട്ട് ഒരു പുതിയ ഓണപ്പാട്ട് എഴുതുമ്പോ എന്തായിരിക്കും അതിന്റെ പ്രധാന ആശയം?
2: എന്തായാലും പറഞ്ഞ പോലെ ഓണം പഴയ കാലത്തേക്ക് പോവുകയാണ്. എന്തായാലും ഏറ്റവും വലിയ മുദ്രാവാക്യമുള്ള ഒരു ആഘോഷം ശരിക്കും ഓണം തന്നെയാണ്. കാരണം മാനവരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള വലിയൊരു മുദ്രാവാക്യമാണ് ഓണത്തിനുള്ളത്. അതില് പൂക്കളുണ്ട്, അതില് താളങ്ങളുണ്ട്, മേളങ്ങളുണ്ട്, ചുവടും ചുവടൊക്കെ ഉണ്ട്. അതില് ഇല്ലാത്തൊരു കാര്യം വർഗീയതയാണ്. ഒരു ഏതെങ്കിലും മതത്തിന് ശരിക്കും അവകാശപ്പെടാൻ പറ്റാത്ത ഒന്നാണ് ഓണം. അതാണ് കേരളീയരുടെ ഒരു സ്വപ്നം പോലെയാണ് മാവേലി നാടെന്നുള്ളത്. അപ്പൊ നമ്മൾ പ്രവർത്തിക്കുമ്പോ സംസാരിക്കുമ്പോഴൊക്കെ പറയാറുള്ള ഒരു കാര്യം, എല്ലാവരും ഒന്നാണെന്നുള്ള വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ് പണ്ട് തൊട്ടേ നമ്മൾ പഠിച്ച് ശീലിച്ചിട്ടുള്ളത്. അത് നമ്മുടെ മനസ്സിനെ ആകർഷിച്ചിട്ടുണ്ട്. ഓണം എന്നൊക്കെ കേൾക്കുമ്പോൾ അതാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരിക. കുട്ടികളോട് പറയണതും അത് തന്നെയാണ്. നമ്മൾ എല്ലാവരും മനുഷ്യരാണല്ലോ, എല്ലാവരും ഒരുപോലെ ജീവിക്കേണ്ട ആളുകളാണല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്നതാണ് പുതിയ കുട്ടികളോട് പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു.
1: യെസ്. അപ്പൊ ഈ ഓണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിന് മുൻപ് നമ്മുടെ ഒരു യാത്രയില് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ചാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപയാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുതന്ത്രിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും ധീരാജും ശാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, അപ്പൊ നമ്മളുടെ കൂടെ എങ്ങടിയൊരു ചന്ദ്രശേഖരൻ ചേട്ടനുണ്ട്. അപ്പൊ ചേട്ടന്റെ അടുത്തുള്ള അടുത്ത ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിനിമയ്ക്കായി എഴുതിയ നിരവധി പാട്ടുകളിൽ ചിലത് പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നിൽക്കുന്നുണ്ട്. അതില് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രിയപ്പെട്ട ഓണപ്പാട്ട് ഏതാണ്?
2: അത് കുറച്ച് ഓണപ്പാട്ട് ഓണക്കവിതകൾ എഴുതിണ്ട്. ആദ്യം തന്നെ അച്ചടിച്ചു എന്നൊരു കുടുംബത്തിലാണ് വളരെ കുഞ്ഞുനാളില് ഒരു കവിത വന്നു. ഓണം പലവിധം എന്നാണത് അതിന്റെ പേര്. അതെങ്ങനെയാണ്, ഓണം വന്നു തിരുവോണം, ഉള്ളവർക്കെല്ലാം ഉള്ളോണം, ഇല്ലാത്തവർക്ക് വല്ലോണം, കച്ചവടക്കാർക്ക് കണ്ടോണം, പഞ്ചാര വില തോന്നിയോണം, സർക്കാർ ഇതൊക്കെ ഒന്ന് കേട്ടോണം എന്നൊക്കെ പറയണ പോലത്തെ വരികളോട് പറഞ്ഞതായിരുന്നു. കുമ്മറ്റിലാണ് അത് വന്നത് അന്ന് അന്നത്തെ കാലത്ത്. പിന്നെ കുറെ കവിതകൾ വേറെ വന്നിട്ടുണ്ട്, കവിത ഓണക്കവിതകൾ പല എഴുതിയിട്ടുണ്ട്.
1: അപ്പൊ ഓരോന്നും കേൾക്കുമ്പോ ഞങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഓരോന്നും അറിയാതായിട്ട്. എന്തായാലും നമ്മുടെ ഒരു യാത്രയില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ശാനകിയാണ് നിങ്ങളുടെ

0: ഇനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ ഒരുപടി മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ്. യെസ്, അപ്പൊ നമ്മളുടെ കൂടെ ചന്ദ്രശേഖരൻ ചേട്ടനുണ്ട്. അപ്പൊ ചേട്ടന്റെ അടുത്തുള്ള അടുത്ത ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാവേലിയുടെ കാലത്തെ കേരളവും ഇന്നത്തെ കേരളവും തമ്മിൽ ഒരുപാട്

0: മാറ്റങ്ങളുണ്ട്. ഒരു കവിയുടെ കണ്ണിലൂടെ ഇതൊക്കെ നോക്കുമ്പോ ഇന്നത്തെ ഓണത്തിൽ നഷ്ടപ്പെട്ടു പോയതായി തോന്നുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്?
1: നമുക്കിപ്പോ തോന്നുന്നത്, നമ്മള് ചെറുപ്പത്തിൽ നമ്മള് പ്രകൃതിയായിട്ട്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയായിട്ട് ഭയങ്കര ഒട്ടി നിന്നിട്ടുള്ള ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. നമ്മള് നമ്മുടെ കളിപ്പാട്ടങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക, അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ഒലമെടലും, അതുകൊണ്ട് ഒരു കാളേനെ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ഓലപ്പീറ്റി ഉണ്ടാക്കും, ഇരുക്കിൽ കൊണ്ട് കണ്ണട ഉണ്ടാക്കും, അങ്ങനെ പ്ലാവില കൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കും, അങ്ങനെ കളിച്ചൊരു കുട്ടികാലം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി പിന്നെ പ്രകൃതിയിൽ തന്നെ നമ്മുടെ പേങ്ങടി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ നാട് പോലും വളരെ പച്ചപ്പുള്ള ഒരിടം തന്നെയായിരുന്നു ആദ്യം. ഇപ്പൊ അത് പറയുമ്പോൾ ഭേദപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അന്നത്തെ വയലുകള് ഇത് പലതും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് അന്നുന്ന വയലുകള് നമ്മള് മണ്ണിട്ട് മൂടി നികത്തി എന്നുള്ളതാണ്, അതിന് മുകളിൽ ടെറസ് വീടുകൾ വന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ മറ്റുള്ള പച്ചക്കറി വിഭവങ്ങളൊക്കെ തന്നെ നമ്മള് ചുരം കയറി വരുന്നതിനെ ആശ്രയിക്കുന്ന കാര്യങ്ങളായിട്ട് മാറുന്നുണ്ടെന്നുള്ളതാണ് ചെയ്ത്.
0: യെസ്, അപ്പൊ ഓരോന്നും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ എന്തായാലും നമ്മുടെ ഒരു യാത്രയില് ബ്യൂട്ടിഫുൾ ഉള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 9GFM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: സഫിയ ഐശ്വര്യാണ് നന്ദലത് ജി മാർട്ടിന്. സഫിയ പ്രൈസ് അടിച്ചിരുന്നു അറിഞ്ഞായിരുന്നോ? ലാഖ്പതി ഓഫറില് 1 lakh റുപ്പീസ് പ്രൈസ് അല്ലേ? എന്തായിരുന്നു സഫിയ വാങ്ങിയിരുന്നത്? ഏത് ബ്രാഞ്ചിന്നായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സഫിയുടെ എക്സ്പീരിയൻസ്? നന്ദലത് ജി മാർട്ടിന്റെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു കസ്റ്റമർ ആണെന്നറിഞ്ഞതിലും വളരെ സന്തോഷം. അപ്പൊ സഫിയക്കും കുടുംബത്തിനും ഹാപ്പി ഓണം ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻ.
1: കേരളത്തിൽ എല്ലായിടത്തും.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പൊ ഈ ഒരു ഉത്രാട ദിനത്തില് നമ്മളുടെ കൂടെ ആരാണ് ഉള്ളത്? ഏങ്കണ്ടി ഒരു ചന്ദ്രശേഖര ചേട്ടൻ ആണല്ലേ നമ്മളുടെ കൂടെ ഉള്ളത്. അപ്പൊ ചേട്ടാ, ചേട്ടന്റെ വരികളിലൂടെ ഈ ഓണത്തിന് മലയാളികൾക്ക് ഒരു സന്ദേശം നൽകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വരി എന്തായിരിക്കും?
1: തന്നെ ഉള്ളൊരു കാലുണ്ടാവണം. കള്ളവും ചതിയില്ലാത്ത മനവരെല്ലാവരും ഒന്നുപോലെയെന്ന് സൂചിപ്പിക്കുന്ന ഒരു കാലത്തിന് വേണ്ടിയിട്ടുള്ള പണിയാണ് നമ്മൾ ഓരോ കവികളും ഓരോ കലാകാരന്മാരും ഒക്കെ ഉള്ളുകൊണ്ട് ഏറ്റെടുക്കേണ്ട ചുമതല. അതാണ് വിശ്വസിക്കുന്നത്.
0: ഈ ഓണത്തെ കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു, സന്ദേശം, ഓണപ്പാട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞോലേ. പക്ഷെ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പറയാനൊരു വലിയ കാര്യം ഉണ്ട്. അത് എന്താണ് എന്ന് പറയാം. അതിനു മുൻപ് നമ്മുടെ ഒരു യാത്രയിൽ കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതും വയറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ കാര്യത്തെക്കുറിച്ച് പറയാറായിട്ടുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏനുണ്ടോടി അത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ആ ഒരു പാട്ട്?
1: അത് അതിൽ കുറെ ആൾക്കാരും പങ്കുണ്ടല്ലോ. അപ്പൊ അത് എം ജി അതിരൻ സാറാണ് പാടിയിട്ടുള്ളത്. സുത്താരയാണ് ഈ പാട്ട്. ചമർ സാർ എന്നെ വിളിച്ചിട്ട്, ജയേന്ദ്ര സാർ കൂടി വിളിച്ചിട്ട് രണ്ട് പാടിയ സുത്താര പാട്ടിന് എന്നെ വിളിച്ചു. ഇതെന്നെ കേൾപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു ഈ പാട്ടിന് ഈ പാടിയ കുട്ടിക്ക് അവാർഡ് കിട്ടും പറഞ്ഞു, സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടും പറഞ്ഞു. അപ്പൊ അത് ശരിയായി എന്നുള്ളതാണ്. അപ്പൊ ആ ശബ്ദം ഇതിനോട് വന്നപ്പോ അത് വളരെ ഭംഗിയുള്ള ഒരു വരികളായി. ഞാൻ പടന്ന് പറഞ്ഞാൽ വളരെ പഠിപ്പിക്കുന്നുള്ളൊരു, അത് റോസിയുടെ ജീവിതകഥ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കഥന കഥയാണ് ശരിക്കും.
0: തീർച്ചയായിട്ടും സെല്ലുലോയിഡ് സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരു ജനറേഷന്റെ കഥ തന്നെയാണ് പറയുന്നത്. ഈ ചില പാട്ടുകൾ നമ്മളെ ആ ഒരു ജനറേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്നൊക്കെ പറയും പോലെ, ഇവിടെയും നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം ഒരുപാട് വിശേഷങ്ങളുമായി. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
2: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെ? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
3: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജിമാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജിമാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
5: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
4: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
5: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
4: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
6: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുനന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുണ്ട്.
2: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദിലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
5: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ആണ് യെസ്. അപ്പൊ നമ്മളുടെ കൂടെ എങ്ങടിയൂർ ചന്ദ്രശേഖരൻ ചേട്ടനാണ് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ചേട്ടാ, ഈ എന്തൊക്കെയാണ് ന്യൂ പ്രൊജക്ട്സ്, അതുപോലെ തന്നെ ഓണൊരുക്കങ്ങളൊക്കെ എവിടെ വരെയായി?
6: അദ്ദേഹത്തിനായിട്ടുള്ള ഓണം സംബന്ധിച്ചുള്ള പാട്ടുകളല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആൽബങ്ങൾ പറയാൻ 9 എണ്ണം വരുന്നുണ്ട്. അതിലേത് 7 എണ്ണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങനെയാണിപ്പോ ഇപ്പൊ പുതിയത് തന്നെ ബിജു മേനോന്റെ പടം വരാറുണ്ട്. ഏതാണ്ട് 140 പടത്തിൽ മേലെ എഴുതി കഴിഞ്ഞു.
5: 140 എന്നൊക്കെ പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോ ഒരു ക്യൂരിയോസിറ്റി ആണ്. എല്ലാം കേൾക്കാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ടോ? ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ് ശാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേദ്ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ സമ്മാനത്തിന്റെ കാര്യം മറന്നുപോയവർക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ മിസ്സായവർക്കൊക്കെ വേണ്ടി ദാപിടിച്ചു നമ്മുടെ ഇന്നത്തെ യസ്മസ് ചോദ്യം. പുലിക്കളി പ്രധാനമായും കേരളത്തിലെ ഏത് ജില്ലയിലാണ് പ്രശസ്തമായി? റിപ്പീറ്റ്, പുലിക്കളി പ്രധാനമായും കേരളത്തിലെ ഏത് ജില്ലയിലാണ് പ്രശസ്തം? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072870909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേദ് ധീരാജ് ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പതേ നമ്മൾ ആ ഒരു ചോദ്യം സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം മറന്നവരെ ഓർമ്മിപ്പിച്ചപ്പോ എഗെയിൻ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചേട്ടാ, ചേട്ടന്റെ അടുത്ത്, ചന്ദ്രശേഖരൻ ചേട്ടന്റെ അടുത്ത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മാവേലി വരാണ് എന്നുണ്ടെങ്കിൽ മാവേലിനോട് പറയാനുള്ള ഒരു ആഗ്രഹം എന്താണ്? ലൈക്ക് ഒരു വിഷ്,
1: നിങ്ങളുടെ കരുതലുകൾ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അതിനുവേണ്ടി ഞങ്ങളോട് ഇവിടെ പ്രവർത്തിക്കും, കുറച്ചാളുകൾ അതിനു വേണ്ടി പ്രവർത്തിക്കാനുണ്ടാവും. നന്മയുള്ള ആളുകൾ എപ്പോഴും ഉണ്ട് കാര്യങ്ങൾ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട്, അവരൊന്നും നമ്മൾ മറക്കരുത്. ഓരോ കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ, പ്രളയം ഉണ്ടാകുമ്പോൾ, കെടുതികൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഓടിയെത്താൻ താല്പര്യമുള്ള യുവാക്കളും ഉണ്ട്. നമ്മൾ അവരെ വിസ്മരിക്കരുത് എന്നുള്ളതാണ്, അതൊക്കെ മുതൽക്കൂട്ടാണ്.
0: ചോദിക്കട്ടെ, ഇത്ര നേരം കേട്ടിരുന്ന നമ്മുടെ ലിസണേഴ്സിനോട് എന്താണ് പറയാറുള്ളത്?
1: എല്ലാവരും ഓണം നന്നായിട്ട് ആസ്വദിക്കുക. നമ്മുടെ മനസ്സിനെ വളരെ നല്ല ഓണ നിലാവ് പോലെ ഉള്ള ഒന്നാക്കി മാറ്റുക. എല്ലാവർക്കും എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു ആഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
0: താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 ആകാറായിട്ടുണ്ടല്ലേ. ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ തിരുവോണമാണ്. അപ്പൊ തിരുവോണം കുറച്ചും കൂടി ഒന്ന് കളർഫുൾ ആക്കാനായിട്ട് നമുക്ക് കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇന്നത്തേക്ക് തൽക്കാലം വൈറ്റ് അപ്പ് ചെയ്യാണ്. ഹാപ്പി ആയിട്ടിരിക്കും. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ഷാരകി സാരിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ ബമ്പർ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: ഹലോ,
5: ഹായ് ആര്യ.
4: ഹായ്,
5: ഐശ്വര്യയാണ് നന്ദല ജി മാർട്ട്. ഓക്കെ, കൺഗ്രാചുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. 1 lakh rupees ലാക്പതി ഓഫറിലൂടെ കിട്ടിയത് ആര്യക്കാണെന്ന് ഞാൻ അറിഞ്ഞു.
4: താങ്ക് യു.
5: ഏത് ബ്രാഞ്ചിന്നാണ്, എന്താണ് ഷോപ്പ് ചെയ്തത്?
4: കായംകുളം ബ്രാഞ്ചിൽ നിന്ന് ഫ്രിഡ്ജ് ആണ് ഷോപ്പ് ചെയ്തത്.
5: എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഷോപ്പ് ചെയ്തപ്പോ?
4: നല്ല കസ്റ്റമർ സർവീസ് ആണ് അവിടെ, നല്ല ഓണം ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അവിടെ തന്നെ പോയി ഞങ്ങൾ ഷോപ്പ് ചെയ്തത്.
5: ഓ, താങ്ക് യു സോ മച്ച്. ആര്യക്കും ആര്യയുടെ ഫാമിലിക്കും ഹാപ്പി ഓണം ആൻഡ് കൺഗ്രാചുലേഷൻസ്.
4: ഹാപ്പി ഓണം.
6: നന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: My Radio 90FM, 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതി ആകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്ര ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുനന്ദല ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
2: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം.
3: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: My Radio 90 FM, 90 FM.

0: ഹലോ,
1: ഹായ് ജോൺസൺ, ഐശ്വര്യയാണ് നന്ദല ജി മാർട്ടിന്. കൺഗ്രാചുലേഷൻസ്, ലാക്പതി ഓഫറില് 1 lakh റുപ്പീസ് വിന്നർ ആയിരിക്കാന്ന് അറിഞ്ഞു, ഒരുപാട് സന്തോഷം. എന്തായിരുന്നു പർച്ചേസ് ചെയ്തിരുന്നത് നന്ദല ജി മാർട്ടിന്? ഏത് ബ്രാഞ്ച് എന്നായിരുന്നു?
0: രണ്ട് കൂപ്പൺ ഫില്ല് ചെയ്തിട്ടേക്കാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല, കിട്ടിയതിൽ ഒരുപാട് സന്തോഷം.
1: അപ്പൊ ഇനിയും നന്ദല ജി മാർട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്യാം. അപ്പൊ സാറിനും സാറിന്റെ കുടുംബത്തിനും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ഹാപ്പി ഓണം ആൻഡ് കൺഗ്രാചുലേഷൻസ്.
2: കേരളത്തിൽ എല്ലായിടത്തും.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുതന്ത്രിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുനന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
2: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം.
3: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: My Radio 90FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
6: പൾട്ടി പക്ക് റഡറില ഉടന പൾത്തേ വർൾഡ് മൊത്തം അറില ഉടന പിസ്തേ പിസിറ് കൽപ്പി പെരല ഉടന പൾത്തേ.

0: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
1: അതെങ്ങനെ?
0: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 14 54 8921 527 372.
2: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
3: ഹായ്, ഞാൻ ഐശ്വര്യ നന്ദലത്ത്, ഡയറക്ടർ ഓഫ് ഗോപു നന്ദല ജി മാർട്ട് ആണ്. ഓക്കെ, അവിടുന്ന് പർച്ചേസ് ചെയ്തിരുന്നില്ലേ ഈ അടുത്ത്? ഓ, ഞാനതൊരു സർപ്രൈസ് കോൾ ആയിട്ട് വിളിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ എന്റെ ടീമിൽ നിന്ന് വിളിച്ചിരുന്നു അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. എന്താ വാങ്ങിയിരുന്നത്? അടിപൊളി. അപ്പൊ ഓണത്തിന് ഡബിൾ ധമാക്കിയാണ് ഇപ്രാവശ്യം അല്ലേ? അപ്പൊ ഞാൻ പേഴ്സണലി വിളിച്ച് നിങ്ങളൊന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം തോന്നി. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അപ്പൊ ഇനിയും നന്ദല ജി മാർട്ടിൽ ഷോപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.
4: കോപ്പു നന്ദല ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാരും പാട്ടൊക്കെ കേട്ടിരിക്കുകയാണോ? അതോ ഓണം ഷോപ്പിംഗിന്റെ തയ്യാറെടുപ്പിലാണോ? പുതിയ ഹോം അപ്ലയൻസസ് വാങ്ങുമ്പോ ലക്ഷാധിപതിയാകാനുള്ള ഒരു ചാൻസ് മിസ്സാകലേട്ടോ. ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ് ലഭിക്കും. പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് തന്നെ തൊട്ടടുത്ത ഗോപുദന്തിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുദന്തിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
2: ഗോപുദന്തിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh rupees സമ്മാനം.
3: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
4: ഗോപുദന്തിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656 34 14 54 8 9 2 1 5 2 7 3 7 2.
2: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
3: അതെങ്ങനെ?
2: ഗോപുനന്ദലം ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
4: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
5: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
6: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ്.

0: ഹലോ, ആൻവി ആണോ? ഐശ്വര്യ ആണ്. നന്ദലത് ജി മാർട്ടിൽ നിന്ന് ഈ അടുത്ത് പർച്ചേസ് ചെയ്തിരുന്നല്ലോ അല്ലെ? നന്ദലത് ജി മാർട്ടിൽ
1: നിന്ന്
0: സാറിനെ തേടി ലാഖ്പതി ഓഫർ, 1 lakh റുപ്പീസ് പ്രൈസ്, ക്യാഷ് പ്രൈസ് ആയി കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്.
1: ഭയങ്കര സംഭവമായി, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. 1 lakh കിട്ടാന്ന് പറഞ്ഞാൽ നമ്മള് പലരും പറയണ കേട്ടിട്ടുള്ളൂ. ഭയങ്കര സംഭവമായി, ഞങ്ങള് കുറെ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് വാങ്ങി. അവിടെ റേറ്റ് ഒക്കെ വളരെ കുറവുണ്ട് കേട്ടോ.
0: ഓ, താങ്ക് യു സോ മച്ച് സാർ. ഹാപ്പി ഓണം.
1: താങ്ക് യു.
2: കേരളത്തിൽ എല്ലായിടത്തും

0: ഓണം തീങ്ങി എത്താറായി. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജിമാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജിമാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ഹലോ
1: ഹലോ, ഹായ് ജയശ്രീ.
0: ഹായ്,
1: ഞാൻ ഐശ്വര്യയാണ് നന്ദല ജി മാറ്റുന്ന. കൺഗ്രാറ്റുലേഷൻസ്, എല്ലാപതി ഓഫറിൽ ജയശ്രീ വിൻ ചെയ്തു. 1 lakh.
0: താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ഒരു ഇൻഡക്ഷൻ കുക്കറാണ് വാങ്ങിയത്. ഒട്ടും ആക്ച്വലി എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു ഇത് കിട്ടും.
1: സാധാരണ എല്ലാവരും വലിയ സാധനങ്ങൾ വാങ്ങിയാലാണ് കിട്ടുക എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ചെറിയൊരു സംഭവത്തിൽ നിന്ന് വലിയൊരു സംഭവം കിട്ടിയിരിക്കുകയാണ്. ഹാപ്പി ആയിരുന്നു.
0: വളരെ ഹാപ്പി. നല്ല ടീം വർക്കും ആണ്. നന്നായിട്ട് ഗൈഡ് ചെയ്യുന്ന സ്റ്റാഫുകളാണ്.
1: വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഹാപ്പി ഓണം.
0: താങ്ക് യു മാം. ഹാപ്പി ഓണം.
2: കോപ്പു നന്ദല ജി ബാർ, കേരളത്തിൽ എല്ലായിടത്തും. My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: മൈ റേഡിയോ 90 FM.

0: ഹലോ
1: ഹലോ
0: ഹായ് അരുൺ.
1: ഹായ്.
0: നന്ദല ജിമാർട്ടിന് ഐശ്വര്യാണ് വിളിക്കുന്നത്.
1: ഓക്കെ.
0: ലാക്പതി ഓഫറിൽ വിന്നർ ആയിരുന്നത് അറിഞ്ഞായിരുന്നോ?
1: അറിഞ്ഞായിരുന്നു.
0: ഓ കൺഗ്രാറ്റുലേഷൻസ്.
1: താങ്ക് യു.
0: എന്തായിരുന്നു വാങ്ങിയിരുന്നത്?
1: ഞാന് അയൺബോക്സ് മേടിച്ചു.
0: ഓ അടിപൊളി. അയൺബോക്സ് വാങ്ങിയിട്ട് നിങ്ങളെ തേടി എത്തിയിരിക്കുകയാണ് ലാക്പതി ഓഫർ. ഓക്കെ. ഏത് ബ്രാഞ്ചിന്നാണ് നമ്മുടെ ഷോറൂം? ഏതായിരുന്നു?
1: അപ്പോ
0: ഈ ഓണം എന്താ പറയാ, ഡബിൾ ധമാക്കയാണ്. തുടർന്ന് നന്ദല ജിമാർട്ടിന്റെ ഷോറൂംസ് ഇനിയും പെർച്ചേസ് ചെയ്യാൻ. അപ്പൊ താങ്ക് യു സോ മച്ച് അരുൺ.
1: ഒരുപാട്
0: സന്തോഷം.
2: കേരളത്തിൽ എല്ലായിടത്തും My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ? ഗോപുനന്ദല ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടുമുണ്ട്.
1: ഗോപുനന്ദല ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ് ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.

0: See, this is not the right time to discuss about such things. Our colleague son is in a serious medical situation. I request the media to kindly understand and respect the seriousness of the matter.
1: Sir, Human Rights Commission ACB-ക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു കേട്ടോ. What's your reaction on that?
0: അതൊക്കെ അപ്പോഴല്ലേ. As of now, the entire department stands with the ACB.
1: Sir, one minute, sir.
0: Okay, thank you.
2: നീയാം ലോകം തേരാതെ
1: വിഷമിക്കരുത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ

0: സിസിടിവി ഫുട്ടേജിൽ നിന്ന് കിട്ടിയ വണ്ടി നമ്പർ ട്രേസ് ചെയ്തു. പക്ഷേ ആ നമ്പർ
1: ഫേക്കാണ്.
2: നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ കേസിൽ കഷിയേർന്നിട്ടുണ്ട്.
3: താൻ നെക്സ്റ്റ് വീക്ക് കോടതിയിൽ ഹാജരാവണം.
4: ദേ വിൽ കമ്മിറ്റ് യു ഹാർഡ്, വെരി ഹാർഡ്.

0: രഘുറാം അയ്യർ തന്നെ ഈ ഒരു കേസിൽ നേരിട്ട് ഹാജരായേക്കുമെന്നുള്ള വാർത്തകൾ ഈ ഒരു കേസിന്റെ വിചാരണയെ കുറിച്ചുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
1: പ്രൊഫഷണൽ ലൈഫിൽ അവർക്ക് എന്തെങ്കിലും
2: കോളേജ് വേറെ ഇഷ്യൂ ഉള്ളതായിട്ടൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല.
3: അറിയില്ല സർ.
2: സോറി, ഞങ്ങളൊന്ന് സ്റ്റേഷനിൽ വന്ന് ബഹളം ഉണ്ടാക്കിയതിനൊക്കെ സോറി.
4: This is a total letdown of the morale of the entire police department. I strongly condemn this act by the commission.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ
1: ഹലോ
0: ഹായ് അരുൺ.
1: ഹായ്,
0: എന്നല്ല, ജി മാർട്ടിന്ന് ഐശ്വര്യാണ് വിളിക്കുന്നത്.
1: ഓക്കെ,
0: ലാക്പതി ഓഫറിൽ വിന്നർ ആയിരുന്നത് അറിഞ്ഞായിരുന്നോ?
1: അറിഞ്ഞായിരുന്നു.
0: ഓ, കൺഗ്രാറ്റുലേഷൻസ്.
1: താങ്ക് യു.
0: എന്തായിരുന്നു വാങ്ങിയിരുന്നത്?
1: ഞാന് അയൺബോക്സ് മേടിച്ചു.
0: ഓ, അടിപൊളി. അയൺബോക്സ് വാങ്ങിയിട്ട് നിങ്ങളെ തേടി എത്തിയിരിക്കുകയാണ് ലാക്പതി ഓഫർ. ഓക്കെ, ഏത് ബ്രാഞ്ചിന്നാണ് നമ്മുടെ ഷോറൂം? ഏതായിരുന്നു?
1: അപ്പോ
0: ഈ ഓണം എന്താ പറയാ, ഡബിൾ ധമാക്കയാണ്. തുടർന്ന് നല്ല ജി മാർട്ടിന്റെ ഷോറൂംസ് ഇനിയും പെർച്ചേസ് ചെയ്യാൻ. അപ്പൊ താങ്ക് യു സോ മച്ച് അരുൺ,
1: ഒരുപാട്
0: സന്തോഷം.
2: കേരളത്തിൽ എല്ലായിടത്തും My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലം ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവരിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലം ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: ഓണം തീങ്ങി എത്താറായി, ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? ഓണ പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദരത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദരത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദരത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദരത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
4: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
3: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
4: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
3: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
5: പേജ് ലേണിംഗ് Prime Academy 4 General Education.

0: സഫിയ അത് ഐശ്വര്യാണ് നന്ദല ജി മാർട്ടിന്. സഫിയ റൈസ് അടിച്ചിരുന്നു അറിഞ്ഞായിരുന്നോ? ലാക്പതി ഓഫറില് 1 lakh റുപ്പീസ് പ്രൈസ് അല്ലേ? എന്തായിരുന്നു സഫിയ വാങ്ങിയിരുന്നത്? ഏത് ബ്രാഞ്ചിൽ നിന്നായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു സഫിയുടെ എക്സ്പീരിയൻസ്?
1: ഞങ്ങൾ അവിടെ എന്റെ വീടിക്കലിനൊക്കെ അവിടെ
0: നന്ദല ജി മാറിന്റെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു കസ്റ്റമർ ആണെന്നറിഞ്ഞതിലും വളരെ സന്തോഷം. അപ്പൊ സഫിയക്കും കുടുംബത്തിനും ഹാപ്പി ഓണം ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻ.
2: കോപ്പു നന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ലക്ഷാധിപതി ആവണോ, കാർ വേണോ, ഗോപുനന്ദിലെ ജി മാർട്ടിൽ പോവാം, അവിടെ രണ്ടും ഉണ്ട്.
1: ഗോപുനന്ദിലെ ജി മാർട്ടിലെ ലാക്പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്, നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
2: ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
3: ഗോപുനന്ദിലെ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.
3: ഒരൊറ്റ ഷോപ്പിംഗ് മതി, ലൈഫ് മാറി മറിയും.
4: അതെങ്ങനെ?
3: ഗോപുനന്ദലൻ ജി മാർട്ടിലെ ബ്ലാക്ക് പതി ഓഫറിൽ എവറിഡേ 1 lakh ക്യാഷ് പ്രൈസ്. നറുക്കെടുപ്പിലൂടെ ദിവസവും ഒരാൾക്ക് 1 lakh രൂപ സമ്മാനം.
5: ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളും, ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും.
6: ഗോപുനന്ദലൻ ജി മാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.
7: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഹലോ മിസ്റ്റർ വിജയരാഘവൻ.
1: ആനന്ദക്കുട്ടൻ സി ആർ. ഒരു ഗെയിം കളിക്കുന്നോ?
0: ഇല്ല, ഞാൻ മകനെ വിളിക്കാൻ വേണ്ടി വന്നാ.
1: എന്റെ ക്ലാസ്മേറ്റാ, അവൻ രാവിലെ പണിക്ക്
2: പോവുക.
3: ഞങ്ങളുടെ സർവീസ് ഞാൻ വിട്ടു തരുന്നില്ല.

0: കൊള്ളാലേ.
1: മൂന്ന് പേരും പാടല്ലേ. ഇളയതിന് വേണേ നീ നോക്കോ, നോക്കാം.
2: പച്ച കെട്ടി വന്നിറങ്ങി കണ്ണെറിഞ്ഞു നിന്നവരും നെഞ്ചകത്തിൽ ആരും കാണാൻ കൊണ്ടിരുന്നു.
3: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.